ഇത്തന്റെ കേസ് വീട്ടിൽ കിട്ടിത്തി ഞാൻ ഇവ ഗുയിനിയേക്കെന്നു മറ്റും കേസാങ്ങോ അകോ എനിക്കല്ലേ കമ്മസ് ഗുയിമേനും ഗുയിക്കാൻ ചോദിച്ചു കാണോ lakini eni nguni kitukostenene eni tendebo star 274 asha eni nguwe digiti number one kitukostenene agi nyurchige jeb gwande tini anitake eh nyurchige ni anitako tiemba atinatenengo eh